കേട്ടുകൊണ്ടിരിക്കും ഇന്ന് നിഗഴ്ചി കാറ്റോട് കലനിരവ. അടുത്തതായി എസ് പി ബാലസുബ്രഹ്മണ്യം എസ് ജാനകിയൻ കുറലിൽ പഠിക്കാതവൻ തിരയപ്പെടുത്തലുണ്ട്.